0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ അടൂർ പി സുദർശനൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ എസ് ഹരികുമാർ വയലിൻ, ശ്രീ കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, ശ്രീ നെടുങ്കുന്നം എസ് ശരത്ചന്ദ്രൻ ഖടം. ആദ്യം നാട്ടരാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച പവനാത്മജ എന്ന കൃതികൾക്ക് ഖണ്ഡചാപ്പ് താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by Shri Adur P. Sudarshanan. He is accompanied on the violin by Shri S. Harikumar, on the mridangam by Shri Kummanam V. G. Harindranath, and on the ghatam by Shri Nedungunam S. Sharachandran. He begins his Carnatic classical vocal recital with a composition of Muthuswami Deekshithar, Pavanathmaja, in the rag Nata, set to Kandachappu Thaal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ അടൂർ പി സുദർശനൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ എസ് ഹരികുമാർ വയലിൻ, ശ്രീ കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, ശ്രീ നെടുങ്കുന്നം എസ് ശരത്ചന്ദ്രൻ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Vocal Recital by Shri Adoor P. Sudarshanan. Accompanying artists were Shri S. Harikumar on the violin, Shri Kummanam V. G. Harendranath on the mridangam, and Shri Nedungunnam S. Sharadchandran on the ghatam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ എം ജി രാധാകൃഷ്ണൻ പാടിയ ലളിതദാസർ കൃതി കേൾക്കാം. വനജ നയന എന്നാരംഭിക്കുന്നു രാഗം ഷൺമുഖപ്രിയ ആദിതാളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic vocal recital sung by M. G. Radhakrishnan. Listen to the compositions of Lalita Dasar. Listen to Vajana Nayana. Indraag Shanmukapriya set to

0: അടുത്തതായി ആവണീശ്വരം എൻ രാമചന്ദ്രൻ പാടിയ മലയാളം കൃതികൾ കേൾക്കാം. ആദ്യം നാട്ടരാഗത്തിൽ പാഹി നിഖില ജനനി എന്ന കൃതി കേൾക്കാം. ആദിതാളം ഇരയിമ്മൻ തമ്പി രചിച്ചത്.
1: ലിസൺ ടു മലയാളം കോമ്പസിഷൻസ് സംഗ് ബൈ ആവണീശ്വരം എൻ രാമചന്ദ്രൻ. ലിസൺ ടു ഇരയമ്മൻ തമ്പി പാഹി നിഖില ജനനി ഇൻ ദ രാഗ് നാട്ട സെറ്റ് ടു ആദിതാൾ.

0: ആവണീശ്വരം എൻ രാമചന്ദ്രൻ പാടിയ മലയാളം കൃതികളാണ് കേട്ടത്.
1: യു ആർ ലിസ്ണിംഗ് ടു മലയാളം കോമ്പസിഷൻസ് സംഗ് ബൈ ആവണീശ്വരം എൻ രാമചന്ദ്രൻ.
0: ഇനി തിരുവനന്തപുരം ആർ വൈദ്യനാഥൻ മൃദംഗത്തിൽ അവതരിപ്പിച്ച ലയവിന്യാസം കേൾക്കാം. തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഘടം.
1: ലിസൺ ടു പെർക്കഷൻ എൻസംബിൾ ഓൺ ദ മൃദംഗം ബൈ ട്രിവാൻഡ്രം ആർ വൈദ്യനാഥൻ ആൻഡ് ഓൺ ദ ഘട്ടം ബൈ തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ.

0: തിരുവനന്തപുരം ആർ വൈദ്യനാഥൻ മൃദംഗത്തിൽ അവതരിപ്പിച്ച ലയവിന്യാസമാണ് ഇതുവരെ കേട്ടത്. തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ, ഘടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു പെർക്കഷൻ എൻസാമ്പിൾ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫോർ രാഗം 24/7 DTH, anytime Indian music.

ഇനി ശങ്കരി നീവെ സുബ്രായ ശാസ്ത്രി സാഹിത്യം ബേഗട രാഗം രൂപകതാളം ലിസൺ നൗ ടു ശങ്കരി നീവെ കമ്പോസ്ഡ് ബൈ സുബ്രായ ശാസ്ത്രി ഇൻ രാഗ് ബേഗട സെറ്റു താൾ രൂപക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ആകാശവാണി ജി ശ്രീവിദ്യയുടെ വീണക്കച്ചേരി കേൾക്കാം. കെ എം എസ് മണി മൃദംഗം, കെ ഹരിപ്രകാശ്, മുഖർശംഖ്.
2: Now we bring you a Veena recital by G. Srividya. She is accompanied by K. M. S. Mani on Mridangam and K. Hariprakash on Mo Singh.
1: Saranga Ragathil, Inda Modi enna varnathode, Kacheri aarambhikkunnu. Adi Thalam, Thiruvettiyur Thyagayyar Kruthi.
2: The concert starts with an Adi Thala Varna, Inda Modi in the Raga Saranga, composed by Thiruvettiyur Thyagayyar.

0: ഗണനായകം രാഗം പൂർണ്ണ ഷഡ്ജം ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: നെക്സ്റ്റ് ഈസ് ഗണനായകം ഇന്ദരാഗ പൂർണ്ണ ഷഡ്ജം സെറ്റു ആദിതാള കമ്പോസിഷൻ ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

0: കണ്ടജാപതാളം മുത്തയ്യ ഭാഗവതർ കൃതി.
1: നെക്സ്റ്റ് ഇസ് എന്നാളു ഇന്ദ രാഗ മന്ദാരി സെറ്റു ഖണ്ഡജാപതാള കമ്പോസ്ഡ് ബൈ മുത്തയ്യ ഭാഗവതർ.

0: നാഗസുരാവലി രാഗത്തിൽ ഗരുഡഗമന സമയമിതേ. രൂപകതാളം പട്ടണം സുബ്രഹ്മണ്യർ കൃതി.
1: നെക്സ്റ്റ് കമ്പോസിഷൻ ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഇൻ നാഗസ്വരാവലി രാഗ ഗരുഡഗമന സമയമിതേ സെറ്റു രൂപകതാള കമ്പോസ്ഡ് ബൈ പട്ടണം സുബ്രഹ്മണ്യയർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജി ശ്രീവിദ്യയുടെ വീണക്കച്ചേരി. കെ എം എസ് മണി മൃദംഗം, കെ ഹരിപ്രകാശ്, മുഖർശംഖ്.
1: യു ആർ ലിസണിംഗ് ടു എ വീണ റിസൈറ്റൽ ബൈ ജി ശ്രീവിദ്യ. ഷീ ഈസ് അക്കമ്പനീഡ് ബൈ കെ എം എസ് മണി ഓൺ മൃദംഗം ആൻഡ് കെ ഹരിപ്രകാശ് ഓൺ മോസിംഗ്.
0: കച്ചേരി തുടരുന്നു. സൗമിത്രി ഭാഗ്യമേ, രാഗം ഖരഹരപ്രിയ, ആദിതാളം ത്യാഗരാജകൃതി.
1: Continuing the recital, G. Srividya brings you Saumitri Bhagyame in the raga Kharahara Priya, set to Adithala, composed by Thyagaraja.

0: അടുത്തത് സ്വാതി തിരുനാൾ പദമാണ്. തെളിവിയലും മുഖം എന്നാരംഭിക്കുന്നു. രാഗം പുന്നാഗവരാളി, മിസ്റ്റർ ചാപ്പ് താളം.
1: നെക്സ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് തെളിവിയലും മുഖം ഇൻ ദ രാഗ പുന്നാഗവരാളി, സെറ്റ് ടു മിസ്റ്റർ ചാപ്പ് താള, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

0: അവസാനമായി സുരുട്ടി രാഗത്തിൽ അരുണഗിരിനാഥരുടെ തിരുപ്പുകൾ ചതുരശ്രജാതി ഏകതാളം.
1: ദ ലാസ്റ്റ് കമ്പോസിഷൻ ഓഫ് ദിസ് കൺസേർട്ട് ഇസ് എ തിരുപ്പുകൾ ഇൻ ദ രാഗ സുരുട്ടി സെറ്റു ചതുരശ്രജാതി ഏക കമ്പോസ്ഡ് ബൈ അരുണഗിരിനാഥർ.

0: ഇതുവരെ കേട്ടത് ജി ശ്രീവിദ്യയുടെ വീണക്കച്ചേരി, കെ എം എസ് മണി മൃദംഗം, കെ ഹരിപ്രകാശ് മുഖർശംഖ്.
1: You were listening to a Veena recital by G. Srividya. She was accompanied by K. M. S. Mani on Mridangam and K. Hariprakash on Mosing.
0: Ragam DTH channel Livendi, E. Paripadi Tayarakeda, Agashavani, Trishur Nilayam. This program was a contribution by Trishur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.